ചേർത്തു അമർന്ന് ഇരുപാവുറ്റല്ലോ കിസങ്ങിലെ കുഴകല്ലോ അനാനമ ഒക്കൂറ്റിത്ത അതാതമ അങ്ങുറങ്ങിത്ത ഒക്സാനി ഒക്സുകല്ലോ അതെന്നോ ചിക്കരു ഇഷ്ട